0: ഗുഡ് മോർണിംഗ് സുബോദാസനാക്. ഹാപ്പി മേപാഡിന് കൂടെ വിളാവ് നവയായി ദഹായി ഉദയ നവയായി വിനാടി ദഹായി മേപായ വിനാടി
1: ദഹായി
0: നരക അനിമേഷൻ നിസാ വൈറൽ വിന്ന് ചീന ചിത്രപട്ടയാഗന മമ്മേ കിയാൻ
1: നരക
0: അനിമേഷൻ ദുർവല അനിമേഷൻ വ്യാകൂല കഥാസാരാംശ അന്തർജാലെ മേക ഭയന്ന് പടങ്കത്ത ഇത് അന്തർജാലയത്തുള്ള ദഡ്ഡി ദോഷാരോപണേറ്റ് ലക്കില വൈറൽ വില തീനോ മേ അടുവിയതാം ചീന അനിമേഷൻ ചിത്രപാട്ടി നിവ്ലായി മേക ബോക്സ് ഓഫീസ് വാർത്ത തീയനോ അമേവിനെ കൊട്ട് മുഖത് നരക അനിമേഷൻ പോലാണ് മിനിസ്സുയാണ് കാടത് വെറുതിലാ തീയൻ മേ ശേസ്ത്രീ ഗന അൽമക് തീയൻ അനിമേഷൻ ഗന ഹോയന് ഹേമ പിരി സ്കീല മേക ഹോയനോ മട തറങ്ങിയാ ഉത്സാഹം മിനിസു ഇത് ഹിമ ഗിയാമ അന്തിമ മകെ ആദായം
1: വേടിവേലേക
0: സിധുവന സിധുവീമാക് മുൽക്കറങ്ങിന് തമായി ഗവയക്കു വട്ടാം ഈ നിർമ്മാണയ വെണ് ഈ ചിത്രപാട്ടിയ ഇത് അടുവിയതാം ചിത്രപാട്ടിയാ മുൾദിന ദഹായത്തുള്ള ഉപ്പയല തീനോ ചീന ജുവാൻ ഹദ്ദാ സത്സ്യ പഹാക് ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റ് ചിത്രപട സമഗ് പവ തരംഗ വെതിന്ന് സമത്തലാ തീരണം ഇത് ബലാന്ന് സമാജമാധ്യ പരിശീലകയോ മേ ചിത്രപട്ടെ അറന്തുവാൻ ഹരി ഇതി മേ സമാജ മാധ്യ അൽഗോരിതം കത്തീനാണ് ഏക ആക്രമണേക്കല്ല തീയനോ ഏ ഐ സ്ലോപ്പുകളുടെ എറിവാത് മേക കദിമ പ്രതിശക്തിയാക്കിയല്ലോ കിയൻ ഇത് ഏ ഐ താക്ഷണെ ഭാവിത നുകര അതിൻ നിർമ്മാണേക്കല്ലാത്ത ക്രമവേദിയക്കെടുത്തമായി മേക്ക് സജീവീകരണ സഭാശില്പിയാക്കിയാവ് ഈവ സംബന്ധമേ കൊടക്കായ കഥാകളിലെ തീ ഇത് മീട്ടാമത്തരോ ചീന ഭാഷാവിൻ ഗുണാക്കിയിലക്കിയാൻ ബുൾ ബുൾ ഗവയ ഖൗ ഒക്കോമ ഇക്കമ വിധിയെ അക്ഷരയാക്മത പതനം കറങ്ങിനത്തമായി ചിത്രപട്ടിയുടെ ദാലത്തീൻ ചിത്രപട്ടെ നമ കൊട്ടാസ് വെളുന്ന പോലെ ഗൊങ് വെളുന്ന പൊലാക്ക് ബുളിഷ് സ്റ്റോക്ക് മാർക്കറ്റ് അന്നേ അപേക്ഷാവ് സമഗത് സംബന്ധക്കല്ല രസികോ സിനിമാ ഹാളുകളുടെ അണമാക്കിയുള്ള കീണു ഇതി ബലന്ന് അമുതു പ്രവൃത്തിയ ഹാസ്യലാക്കിനേക ജോക്കെ കാക്കിയല്ല അന്തിമ തല്ലി ഹമ്പകൾ ഹൊന്ന ദേവലുകളുടെ വെടിയ തല്ലി ഹമ്പകരാൻ പുലുവാ നരകദേ മാകറ്റ് കറാമേ നരകദേവലി കൊടുട്ടിക്കുള്ള തല്ലി ഹമ്പകന്നേക്ക് ഏക നരകദയാക്മി മൂല്യ അക്രമികത ഹാക്കർ പറുകയാണ് കഥാക്കുന്ന കാലയ എന്താ പ്രൈവറ്റ് ബാങ്കുകളെ സല്ലിതാല അമാറും അമ്പകരകത്ത് കീയാരിതാല എഫ് ഡി വേൾഡ് ലൊക്കു റേറ്റാക്കി ദിനോക്കില്ല ദാഗിന് ദാഗിന് അന്തിമ സല്ലി വേൾഡ് ഹൊന്ത പൊളി അനുപാതി അദ്ദേഹം വെടിമ പൊളി അനുപാതി അതിന് ആർ ഡി ബിക്ക് എന്താ ഭയവിന്നപ്പ ശാഖ ദേശീയ ഹെത്തേക്കായി ആർ ഡി ബി ആർ ഡി ബി രാജ്യ സംവർദ്ധന ബാങ്കു ഹരി ඉතින් ඔයා ගිහිල්ලා ඔය ශාඛාවට ගිහිල්ලා කතා කරන්න. ඉතාම සුවශීලී සේවාවක්. හරි ඉක්මනට ඒ ඕන කරන ඩොකියුමන්ට්ස් එකේම හදලා ඔයාලා FD එකක් ඕපන් කරගන්න පුළුවන්. හොඳ පොලියක්. වැඩිම පොලිය දෙන්නේ ඒගොල්ලෝ මේ වෙලාවේ. ඈ

0: ലക്നൗ ടൈം ബീറ്റ് സാങ്ങിന്റെ വിലാമത കിരണ ഹവസ് തുണായി ബിനാടി ദാഹതറായി
1: SLT Mobitel Fiber ek gedanam fit karanna okkoma devices connect karanna gaming world low latency fast and stable unlimited thoraganna package rasa SLT Mobitel Fiber

ലക്കാട് ഹോൾ ടൈം ബീറ്റ്സ് അല്ല അണിലങ്കിടപ്പി തോരകത്ത് പ്രിൻസ് ആദരേഖരനോ ആ വെനുവേൻ ലസ്സനും ലസ്സന സിന്ധു ദേക്കാവി തോരകത്ത മെലഡിയെ കാ ഹബൈ മേക്ക് സിംഗറിനെ റദീഷു എന്ത് പോണ ലങ്കാവി തവ ദാക്ഷി ഗായകേ ഇതിന് ഹബി അഹല ബലമു ഏകത്തഹല ആയമേ ബദ്രമു മെച്ചക ബദ്ര എന്ന തോണ വാല വിക്മണ്ടമേ എക്കകിന് ഗാല ബദ്ര അണ്ണ ഇത് കാലിൻ മേ സിന്ധു അഹലൈനു ഹരിത മെസ്സേജ് ദമ്മിനതി കിനെക്ക് ഇന്നവനാ താമ വിലാവ തീനുവാട ഹവസ ഹത്തര വനക്ക മങ്ങിന്നോ മേ ബേത്തെ ബിന്ദു ഹത ബിന്ദു തുണൈ അണു തുണൈ പഹൈ അണു തുണൈ ഹത അപഹുമത കരണ ബിന്ദു ഹത ബിന്ദു തുണൈ അണു തുണൈ പഹൈ അണു തുണൈ ഹത ഇക്മണ്ട മെസ്സേജ് ദാന മമ്പലാഗ് നിന്നോ ആ മേ ബേത്തട നക്കാ.

ഹവസത്തുണ്ടായ വിനാടി പണം സദറ വിലാപ ലക്കണ്ട ഓൾട്ടായും ബീച്ച് വലിംഗ് ഇനം കൊണ്ട് അത് ദിവസം സമുഖിനെയാണ് വിലാപ വെവിയില തീയന്നേ തിൻ മങ്കിയാട്ട വാട പാലുവാക് നെത്തുവ അത് ഹവസ് വറുവമൊന്ന് ഗതകരണ പുലുവന്ന പേ പിസ്സു ഡബിള് അവിടേക്ക് ഇങ്ങനുവാ ലക്കണ്ട ഈവനിംഗ് ഡ്രൈവ് വരകിന പേ ചമിത്തേക്ക് ചാറു എനുവാ ഇതിനുവാട്ട് ഭയ നെത്തുവ ഹവസ് പാലുവാക് നെത്തിവ വാക്കുഹേ ഗിയാ വാക്കി ലങ്കി മീതെന്ന തിന്നവാ അപ്പൊ ഈ മേ വിധിയിട്ട് അദ്ദേഹത്തിൽ അഖണ്ഡ ഓൾ ടൈം ബീറ്റ്സ് ഇവരെ കയറണവാ ഏനാ ഹെമൂടും ജയവേവാ ഇല്ലെന്നാ ഇടതവളെ കേട്ട് മേ വിധിയിട്ട് അതിരി നമ്പുവേമോ മമ ഗീത്.

അദ്ദേഹരോട് സന്തതിയതഹാരെ നിരോഷ വിരാജനീയ സ്മരേൻഗേന ഗീത സമുച്ചേ അവസാന ഗീതമായി മേ ഗീത രചനാക്കാരനെ രത്നശ്രീ വിജയസിംഹ ശ്രീ മുനസിംഹ മഹാത്മ തമായി ഗീത സംഗീതവത്കരാനെ നിരോഷ വിരാജനീയ ഹഡിൻ ഗൗണു അകേ ഗീത സമുച്ചയത്തുലത്തേന ഗംബുരു ഹെങ്കും സമുദായ ഹിറവുണു തനക്തമായി മേ സമഹാര വേളാവട്ട് മേ ഗീത അഹനക്കൊട്ട് മതക പാരന ഹിത്